0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കദ്രി ഗോപാൽനാഥ് അവതരിപ്പിക്കുന്ന സാക്സോഫോൺ കച്ചേരി കേൾക്കാം. കൂടെ സാക്സോഫോൺ വായിക്കുന്നത് കെ ഗോപാലകൃഷ്ണൻ. ക്ലാറിനെറ്റ് തിരുച്ചിറപ്പള്ളി എൻ വി സ്വാമി. തവിൽ ഡെങ്കണിക്കോട്ടൈ വി മണി. ഉമയാൾപുരം യു പി കണ്ണയ്യ. ആദ്യം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച എവരി ബോധ എന്നാരംഭിക്കുന്ന വർണ്ണം കേൾക്കാം. രാഗം ആഭോഗി ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to saxophone recital by Kadri Gopalnath. He is accompanied on the saxophone by K. Gopalakrishnan. He is accompanied on the clarinet by Tiruchirappalli N. V. Swami. On the tabla by Dangani Kottai V. Mani and Umayalpuram U. P. Kannaiya. He begins his saxophone recital with a varnam of Pattanam Subramanya Ayyar, Yavari Bodha, in the rag Abhogi set to Adithal.

0: പട്ടണം സുബ്രഹ്മണ്യ അയ്യർ രചിച്ച എവരിബോധ എന്നാരംഭിച്ച വർണ്ണമാണ് കേട്ടത്. രാഗം ആഭോഗി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ വർണം ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ. എവരിബോധ ഇൻ ദ രാഗ് ആഭോഗി സെറ്റ് ടു ആദിതാൾ.
0: ഇനി അഭീഷ്ട വരദ ശ്രീ മഹാഗണപതി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഹംസധ്വനി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് സാക്സോഫോൺ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, അഭീഷ്ട വരദശ്രീ മഹാഗണപതി ഇൻ ദ രാഗ് ഹംസധ്വനി സെറ്റ് ടു ആദിതാൾ.

0: അഭീഷ്ടവരദശ്രീ മഹാഗണപതി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസധ്വനി, ആദിതാളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, അഭീഷ്ടവരദശ്രീ മഹാഗണപതി ഇന്ന് രാഗ് ഹംസധ്വനി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി മലയമാരുതം രാഗത്തിൽ മനസായെടുലോർ തുനെ എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം ത്യാഗരാജസ്വാമികൾ, കൃതി.
1: Now listen to a composition of Saint Thyagaraja, Manasai Edulur Thunai, Indirag Malaya Marudam, set to Rubakathal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മനസ്സായിടലോർ തുനെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മലയമാരുതം, രൂപക താളം.
1: യു വിൽ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. മനസ്സായിടലോർ തുനെ ഇൻ ദ രാഗ് മലയമാരുതം സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24:7 DTH ഭാരതീയ സംഗീതത്തിന് 24

0: മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കദ്രി ഗോപാൽനാഥ് അവതരിപ്പിക്കുന്ന സാക്സോഫോൺ കച്ചേരി. കൂടെ സാക്സോഫോൺ വായിക്കുന്നത് കെ ഗോപാലകൃഷ്ണൻ. ക്ലാർനെറ്റ് തിരുച്ചിറപ്പള്ളി എൻ വി സ്വാമി. തവിൽ ഡെങ്കണിക്കോട്ടെ വി മണി. ഉമയാൾപുരം യു പി കണ്ണയ്യ. ഇനി സരസര സമര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കുന്തളവരാളി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 2470th, anytime Indian music. You are listening to a saxophone recital by Kadri Gopalnath. He is accompanied on the saxophone by K. Gopalakrishnan. He is accompanied on the clarinet by Tiruchirappalli N. V. Swami, and on the tavil by Dangani Kottai V. Mani and Umayalpuram U. P. Kannaiya. Now listen to a composition of Sin Thyagaraja, Sara Sara Samara. ഇന്ദ്രാഗ് കുന്തളവരാളി സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച സരസര സമര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കുന്തളവരാളി, ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, സരസര സമര. ഇൻ ദ രാഗ് കുന്തളവരാളി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ഭൈരവി രാഗത്തിൽ ബാലഗോപാല എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: കദ്രി ഗോപാലനാഥ് കൺക്ലൂഡ്സ് ഹിസ് സാക്സോഫോൺ റിസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ബാലഗോപാല. ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ബാലഗോപാല എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഭൈരവി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ബാലഗോപാല ഇൻ ദ രാഗ് ഭൈരവി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കദ്രി ഗോപാൽനാഥ് അവതരിപ്പിച്ച സാക്സോഫോൺ കച്ചേരി. കൂടെ സാക്സോഫോൺ വായിച്ചത് കെ ഗോപാലകൃഷ്ണൻ. ക്ലാർനെറ്റ് തിരുച്ചിറപ്പള്ളി എൻ വി സ്വാമി. തവിൽ ഡെങ്കണിക്കോട്ടെ വി മണി. ഉമയാൾപുരം യു പി കണ്ണയ്യ. ഈ പരിപാടി

0: തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസണിംഗ് ടു സാക്സോഫോൺ റിസൈറ്റൽ ബൈ കദ്രി ഗോപാൽനാഥ്. ഹിസ് അക്കംപനീഡ് ഓൺ ദ സാക്സോഫോൺ ബൈ കെ ഗോപാലകൃഷ്ണൻ. അക്കംപനീഡ് ഓൺ ദ ക്ലാരിനെറ്റ് ബൈ തിരുച്ചിറപ്പള്ളി എൻ വി സ്വാമി. ആൻഡ് ഓൺ ദ തവിൽ ബൈ ദങ്കണി കോട്ടെ വി മണി.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH
2: ഭാരതീയ സംഗീതത്തിന്
1: 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വിവിധ കലാകാരന്മാർ പാടിയ സിന്ധുഭൈരവി രാഗത്തിലുള്ള കീർത്തനങ്ങൾ കേൾക്കാം. ആദ്യമായി ആലത്തൂർ സഹോദരന്മാർ പാടിയ വിശ്വേശ്വര ദർശന് എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ രൂപകതാളം.
3: This is Ragam 24/7 DTH anytime Indian music. Listen to Sindhu Bhairavi Raga compositions sung by various artists. Alathur brothers begin this vocal recital with a bhajan of Maharaja Swadi Thirunal, Vishveshwar Darshanu, set to Rubaka Thalam.

0: അടുത്തതായി രാധ ജയലക്ഷ്മി പാടിയ കൂവി അഴയ്ക്ക എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ കൃതി ആദിതാളം.
1: Radha Jayalakshmi will now present a composition of Pabanasham Shivan, Kuvi Araikya, said to Adithalam.

0: ഇനി നെയ്വേലി ആർ സന്താനഗോപാലൻ പാടിയ തഞ്ചാവൂർ ശങ്കരയ്യർ കൃതി ആദിതാളം.
1: Now listen to the composition of Thanjavur Shankara Iyer set to Adithalam and sung by Neyveli R. Sandana Gopalan.

0: ഇനി സുധാ രഘുനാഥൻ പാടിയ കല്യാണ ഗോപാലം എന്നു തുടങ്ങുന്ന പുരന്തരദാസർ ദേവർനാമ ഖണ്ഡചാപ്പ് താളം.
1: സുധാ രഘുനാഥൻ വിൽ നൗ പ്രസന്റ് എ ദേവർനാമ ഓഫ് പുരന്തരദാസർ.

0: അടുത്തതായി ഡി കെ ജയരാമൻ പാടിയ കരുണൈ ദൈവമേ എന്നാരംഭിക്കുന്ന മധുരൈ ശ്രീനിവാസൻ കൃതി ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് മധുരൈ ശ്രീനിവാസൻ, കരുണൈ ദൈവമേ, സെറ്റ് ടു ആദിതാളം ആൻഡ് പ്രസന്റഡ് ബൈ ഡി കെ ജയരാമൻ.

0: രാഗം 24/7 DTH
1: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ കലാകാരന്മാർ പാടിയ സിന്ധുഭൈരവി രാഗത്തിലുള്ള കീർത്തനങ്ങൾ. ഇനി ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പാടിയ ഛേദശ്രീരാമം എന്നാരംഭിക്കുന്ന സദാശിവ ബ്രഹ്മേന്ദ്രർ കൃതി ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. You are listening to Sindhu Bhairavi Raga compositions sung by various artists. Next is a composition of Sadashiv Brahmendra, Cheda Sri Ramam, and sung by Dr. M. Balamurli Krishna, set to Aditalam.

0: ഇനി സഞ്ജയ് സുബ്രഹ്മണ്യം പാടിയ കണ്ടു നീ എന്ന് തുടങ്ങുന്ന എൻ എസ് ചിദംബരം കൃതി ആദിതാളം.
1: Continuing the vocal recital, Sanjay Subramaniam will now present a composition of N.S. Chidambaram, Kandu Nee, set to Aditalam.

0: അടുത്തതായി എം എൽ വസന്തകുമാരി പാടിയ വെങ്കടാചല നിലയം എന്ന് തുടങ്ങുന്ന പുരന്ദരദാസർ ദേവർനാമ ആദിതാളം.
1: Now listen to a Devarnama of Purandaradasar, Venkidachala Nilayam, set to Adithalam and sung by M.L. Vasanthakumari.

0: ശങ്കരൻ നമ്പൂതിരി പാടിയ രാമചന്ദ്ര പ്രഭു എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ രാമചന്ദ്ര പ്രഭു സെറ്റ് ടു ആദിതാളം ആൻഡ് പ്രസന്റഡ് ബൈ ശങ്കരൻ നമ്പൂതിരി.

0: അരിയക്കുടി രാമാനുജ അയ്യങ്കാർ പാടിയ വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന നാഴ്സി മേത്തയുടെ കൃതി ആദിതാളം.
1: നൗ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ വിൽ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് നാഴ്സി മേത്ത വൈഷ്ണവ ജനതോ സെറ്റ് ടു ആദിതാളം.

0: അവസാനമായി എം എസ് സുബ്ബലക്ഷ്മി പാടിയ നെഞ്ചുക്ക് നീതിയും എന്ന് തുടങ്ങുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതി ആദിതാളം.
1: എം എസ് സുബ്ബലക്ഷ്മി കൺക്ലൂഡ്സ് ദ വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പസിഷൻ ഓഫ് സുബ്രഹ്മണ്യ ഭാരതിയാർ നെഞ്ചുക്ക് നീതിയും സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് വിവിധ കലാകാരന്മാർ പാടിയ സിന്ധുഭൈരവി രാഗത്തിലുള്ള കീർത്തനങ്ങൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
1: ഭാരതീയ സംഗീതത്തിന്
0: 24 മണിക്കൂറും ഒരു ചാനൽ.
2: യു ആർ ലിസണിംഗ് ടു സിന്ധുഭൈരവി രാഗ കോമ്പസിഷൻസ് സങ് ബൈ വേരിയസ് ആർട്ടിസ്റ്റ്.
3: ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. Anytime in the music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ KG ജയന്റെ സംഗീത കച്ചേരി കേൾക്കാം. CS അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by KG Jayan. He is accompanied by CS അനുരൂപ് on violin, വൈക്കം പ്രസാദ് on മൃദംഗം. ആദ്യം ഗാനസുധാരസ എന്നാരംഭിക്കുന്നു നാട്ടരാഗം ആദിതാളം. ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൃതി. ഹി ബിഗിൻസ് ഹിസ് റിസൈറ്റൽ വിത്ത് ദ കമ്പോസിഷൻ ഓഫ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ ഇൻ ദ രാഗ നാട്ട സെറ്റു ആദിതാളം ഗാനസുധാരസ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം, രാഗം പന്തുവരാളി, ആദിതാളം, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ കൃതി. He continues his recital with Sharanam Tavacharanam, composed by Dr. M. Balamuralikrishna in Raga Panduvarali, set to Adithalam.

അടുത്തത് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാരംഭിക്കുന്ന ഇരയമ്മൻ തമ്പിയുടെ കൃതി. ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഈസ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റോ ആദിതാള കമ്പോസ്ഡ് ബൈ ഇരയമ്മൻ തമ്പി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ്, വയലിൻ; വൈക്കം പ്രസാദ്, മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.